ശിംഗാദ്രമംഗളാഭരണാംഗയേ മംഗളാനാം നിവാസായ ശ്രീനിവാസായ മംഗളം സർവാവയവ സൗന്ദര്യ സമ്പദാ സർവചേതസാം.